രാഷ്ട്രപതി ടൂട്ടി കാണ്ടനാൾ ഗോപാൽ സർവജ്ഞാപേ പ്രതപാൽ സകലകി ചിന്താ ജിസ്മർ മാഹേ ദസ്തേ ബിർധാ ഗോഹീനാഹേ രേമന മേരേ സദാഹർ ജാപനാശീബ്രപയാപേ.